കേൾക്കും. ഹലോ, ഗുഡ് മോർണിംഗ് ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 7 മണിയായപ്പോൾ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറയും ഇവിടെ പ്രസന്റ് ആണ്, ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഉഷാറായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാ പ്രഭാതങ്ങളും നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നൽകുന്ന ഒരു കാര്യമാണ്. ഞാനിങ്ങനെ നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഏതൊരു ക്ലൈമറ്റിലാണെങ്കിലും നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ ഡെയിലി കാണാറുണ്ട്, വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെ. ഞാൻ വിചാരിക്കും, ഓ ദൈവമേ, ചില ദിവസങ്ങളിലൊക്കെ മഴയില്ലെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ വിചാരിക്കും, മടിയാണ്, വയ്യ, നാളെ ആട്ടെ, നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നീട്ടി നീട്ടി നീട്ടി കൊണ്ടുപോട്ടോ നമ്മുടെ വർക്കൗട്ടൊക്കെ. ഈവൻ കഴിഞ്ഞ ദിവസം മഴയുള്ളൊരു ദിവസം ഞാൻ വന്ന സമയത്തും, ദൈവമേ മഴയാണല്ലോ ജോലിക്ക് വരണമല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ വന്ന സമയത്ത് പോലും പലരും വർക്കൗട്ട് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട്. ശരിക്കും അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡിറ്റർമിനേഷനാണ്, ഒരു ഡെഡിക്കേഷനാണ്, നമ്മുടെ ഹെൽത്തിനോടുള്ള ഒരു ഡെഡിക്കേഷനാണ്. സോ അവർക്കൊക്കെ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമി റൗളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് ഈ ഡെഡിക്കേഷനെ കുറിച്ചായിരുന്നു. ഏതൊരു കാര്യത്തിലും നമ്മൾക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഏതൊരു ജോലി ചെയ്താലും സ്ഥിരമായിട്ട് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ പാട്ട് പഠിക്കാൻ പോയി, ഞാൻ കരാട്ടയ്ക്ക് പോയി, കളരിക്ക് പോയി, പക്ഷേ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് മടിയാവും, നമ്മളത് നിർത്തും. പക്ഷേ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫിൽ ഒന്നും നേടാൻ സാധിക്കില്ല. സോ ഡെഡിക്കേഷൻ വേണം, ഡിറ്റർമിനേഷൻ വേണം, ഹാർഡ് വർക്ക് വേണം. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ ഒരു സക്സസിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. സോ നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾ വെയിറ്റിംഗ് ആണ്. അതൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവുകയാണ്, ആനയിലെ എലിഫൻറ്റ്, ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy.

വൺസ് അഗെയിൻ എവരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷം മിറയും ഇവിടെ പ്രസന്റ് ആണ്. യെസ്, നമുക്കിന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. വിമലയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിമലയുടെ അനീത്തിയായിട്ടുള്ള നിഖിലയുടെ ബർത്ത്ഡേ ആണ്. സോ നിഖില വിഷ് വെരി ബ്ലസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരം മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്, ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ.

നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മിറയാണ്. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിയുടെ തരികയുടെ പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെ ചുറ്റുപാടുകളിൽ വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയില്ലേ? പക്ഷെ ചില രോഗങ്ങൾ ഒരു മൃഗത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ വേഗത്തിൽ പടരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വാർത്തകളിൽ ശ്രദ്ധ നേടുന്നത് പന്നികളിൽ പടരുന്ന രോഗവും രോഗബാധിത പന്നികളെ ഒഴിവാക്കാനായിട്ടുള്ള നടപടികളുമാണ് കേട്ടോ. ഒരു രോഗം പടരുമ്പോൾ ഒരു കർഷകന്റെ മാത്രം നഷ്ടമല്ല, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലയെയും അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ് കേട്ടോ. വാർത്തകളിലൂടെ കാര്യങ്ങൾ അറിയാം, പക്ഷെ അതിനൊപ്പം ജാഗ്രത കൂടെ വേണം. സ്റ്റേ ഇൻഫോംഡ്, സ്റ്റേ റെസ്പോൺസിബിൾ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിറ.
1: നീ വെളുത്തത് ഏ കറുപ്പായി തൊട

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: ഇല്ല ഇല്ല സൊല്ല ഒരു ഗണം പോതും.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷെമീറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. പന്നികളെ വളർത്തുന്നവർക്ക് ഈ വാർത്ത കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാട്ടോ. കാരണം ഒരു രോഗം പടർന്നാൽ അതിനെ നിയന്ത്രിക്കുക എളുപ്പമല്ല. പുതിയ പന്നികളെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രത്യേക ശ്രദ്ധ നൽകുകയും അത്യാവശ്യമാണ്. രോഗലക്ഷണമുള്ള മൃഗങ്ങളെ മറ്റുള്ളവയിൽ നിന്ന് മാറ്റി നിർത്തുക, കൂടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, ഇതൊക്കെ രോഗവ്യാപനം കുറയ്ക്കാൻ സഹായിക്കുന്ന അടിസ്ഥാന കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രോഗബാധ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കരുത് കേട്ടോ. സമയത്ത് റിപ്പോർട്ട് ചെയ്താൽ രോഗവ്യാപനം നിയന്ത്രിക്കാൻ അധികൃതർക്ക് കൂടുതൽ എളുപ്പമാകും. കർഷകന്റെ ജാഗ്രത ഒരു വലിയ നഷ്ടം ഒഴിവാക്കാൻ പോലും കാരണമായേക്കാം. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഒരു സംശയം തോന്നാം, രോഗം വന്ന പന്നിയെ ചികിത്സിച്ചാൽ പോരെ, എന്തിനാണ് രോഗബാധിത മൃഗങ്ങളെ കൊല്ലേണ്ടി വരുന്നത്? ചില പകർച്ചവ്യാധികൾക്ക് അതിവേഗം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ രോഗം കൂടുതൽ മൃഗങ്ങളിലേക്ക് പകരാതിരിക്കാൻ രോഗബാധിത മൃഗങ്ങളെ നിയന്ത്രണ നടപടികളുടെ ഭാഗമായി ഒഴിവാക്കേണ്ടി വരാം. ഇത് കർഷകർക്ക് വലിയ സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള നഷ്ടമാണോ? അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം. ഒരു കാര്യം ഓർക്കാം, രോഗം വന്നതിന് ശേഷം ഓടിയെത്തുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് എപ്പോഴും നല്ലത്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് പന്നി വളർത്തുന്നവരുടെ മാത്രം വിഷയം എന്ന് കരുതേണ്ട കേട്ടോ. ഇത്തരം വാർത്തകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആനിമൽ ഹെൽത്തും പബ്ലിക് അവയർനെസും തമ്മിലുള്ള ബന്ധമാണ്. മൃഗങ്ങളിൽ അസാധാരണമായ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കേട്ടുകേൾവി പ്രചരിപ്പിക്കുന്നതിന് പകരം ഔദ്യോഗിക വിവരങ്ങൾ തേടുക. പുതിയൊരു രോഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിക്കേണ്ടതില്ല, പക്ഷേ കെയർലെസ് ആകരുത്. ശരിയായിട്ടുള്ള വിവരം ശരിയായ സമയത്ത് ശരിയായ ആളുകളിൽ നിന്ന്, അതാണ് ഏറ്റവും വലിയ പ്രതിരോധം. വാർത്തകൾ കേൾക്കാം, അറിവ് നേടാം, അതിനോടൊപ്പം ഉത്തരവാദിത്തമുള്ള ഒരു സാമൂഹിക ജീവി ആവാനും കൂടെ ശ്രമിക്കാട്ടോ. തിരിച്ചുവരാം കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരു ചെറിയ വാർത്ത, പക്ഷെ അതിനുള്ളിൽ വലിയ മെസ്സേജ് ഉണ്ട്. രോഗം പടരുമ്പോൾ ജാഗ്രതയ്ക്ക് പകരം മറ്റൊന്നും ഇല്ല കേട്ടോ. കർഷകരായാലും സാധാരണക്കാരായാലും മൃഗങ്ങളുമായി ഇടപെടുന്നവർ എല്ലാവരും ശുചിത്വവും സുരക്ഷാ നിർദ്ദേശങ്ങളും പാലിക്കണം. സംശയകരമായ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ബന്ധപ്പെട്ട വെറ്റിനറി അതോറിറ്റിയെ അറിയിക്കണം. കാരണം ഒരു ചെറിയ ശ്രദ്ധക്കുറവ് വലിയ നഷ്ടത്തിലേക്ക് നയിക്കാം. അതുപോലെ ഒരു ചെറിയ ജാഗ്രത വലിയൊരു പ്രശ്നം തടയുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വാർത്തയിൽ നിന്ന് നമുക്ക് എടുത്തു വെക്കേണ്ട ഒറ്റ വാക്ക് അവയർനെസ്. വിവരം അറിയൂ, ജാഗ്രത പാലിക്കൂ, സേഫ് ആയിട്ടിരിക്കൂ. ഇനി അടുത്ത പാട്ടിലേക്ക് പോകാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: Info Bells.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേ മിറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ പാമ്പിനെ പോലെ തന്നെ പല്ലിയും ഉടലുടുപ്പ് ഊരുമോ? അങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും, ഊരുമോ ഇല്ലയോ, ഊരുമോ ഇല്ലയോ എന്ന്. കാഴ്ച കണ്ട ആദ്യം ഒന്ന് ഞെട്ടിയ ഫോട്ടോഗ്രാഫർ പിന്നീട് അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അറിവും കൗതുകവും ഒത്തുചേരുന്ന ഈ കാഴ്ച അധികം ആരും പകർത്തിയതായും കണ്ടില്ല കേട്ടോ. സംഭവം വേറൊന്നുമല്ല, പല്ലികൾക്ക് പാമ്പുകളെ പോലെ പടം പൊഴിക്കുന്ന സ്വഭാവമുണ്ടത്രെ. പാമ്പുകളെ പോലെ ഒറ്റയടിക്ക് മുഴുവനായിട്ടല്ലെങ്കിലും പല്ലികൾ അവയുടെ ശരീരത്തിലെ പഴയ ചർമ്മം കഷ്ണങ്ങളായി ഊരിക്കളയൂട്ടോ. പല്ലികളുടെ ശരീരം വളരുമ്പോൾ അവയുടെ പുറമേയുള്ള ചർമ്മം അതിനൊപ്പം വളരുന്നില്ല. അതിനാൽ പുതിയ വലിയ ചർമ്മം ഉണ്ടാക്കുകയും പഴയത് പൊഴിച്ചു കളയുകയുമാണ് ചെയ്യുന്നത്. തൊലിയിൽ ഉണ്ടാകുന്ന അണുബാധകളും പരാന്നജീവികളെയും ഒഴിവാക്കാൻ ഇത് സഹായിക്കൂട്ടോ. ചുവരുകളിലോ പരുക്കനായ പ്രതലങ്ങളിലോ ശരീരം ഉരസി ചർമ്മം കളയാറുണ്ട്. വായ ഉപയോഗിച്ച് കടിച്ചും ഇവ സ്വന്തം ചർമ്മം ഊരിയെടുക്കുകയും അത് മുഴുവനും തിന്നു തീർക്കുകയും ചെയ്യാറുണ്ടത്രേ. എന്റെ ദൈവമേ, ശത്രുക്കൾ തങ്ങളുടെ സാന്നിധ്യം അറിയാതിരിക്കാനും ചർമ്മത്തിലുള്ള പോഷകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്തായാലും ഇതൊരു പുതിയ അനുഭവമാണ്, പുതിയൊരു അറിവാണ്. സോ ഈ അറിവിന്റെ വെളിച്ചത്തിൽ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഓടി ഞാൻ വന്നിരിക്കുന്നത്. സോ ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയിട്ടുണ്ട്. അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ചോദ്യം ഇതാണ്, ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫന്റിലെ എലിഫന്റ് ആന, ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് പില്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.
4: അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ, യെസ് ഗൈസ്, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ ഷേബ് മിറ. യെസ്, അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 10 മണിയാവാറായിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ മോർണിംഗ് ബെൽ പീടിക ക്ലോസ് ചെയ്തിട്ട് ഒരു മീ ടൈമിലേക്കൊക്കെ എൻട്രി ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, ബി കൺസിസ്റ്റൻറ്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എന്തൊരു കാര്യം, ഏതൊരു ആക്ടിവിറ്റിയും തുടങ്ങുന്ന ഒരു ആവേശം ഉണ്ടാകത്തിൽ അത് അവസാനമാകുമ്പോഴത്തേക്കും. സോ ആരംഭശൂരത്വം എന്നൊക്കെ മലയാളത്തിൽ പറയും, എന്നാലും അപ്പോൾ നമ്മളൊരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്ത് നമ്മളൊരു വർക്കിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ ഡിറ്റർമിനേഷനോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സൂണർ ഓർ ലേറ്റർ ആ സക്സസ് നമ്മുടെ കയ്യിൽ എത്തുക തന്നെ ചെയ്യും. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ളൊരു ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ദിസ് ഈസ് ആർഷേ മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മോർണിംഗ് ബെൽ.
5: േ കോടി പറന്നേ ആണ്ടവാനെ ആണ്ടി മനസ്സേ, ഏ തൈ പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ, ഏ തെരയിഴുക്ക് എന്നാച്ചിമുത്ത്, ഏ മത്തളം കൊട്ടേ.

ഹായ് ഹലോ, വെരി വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടേ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. അപ്പൊ എന്റെ എല്ലാ ലിസണേഴ്സിനും ഇന്നത്തെ മാജിക് ലോജിക്കിന്റെ സ്പെഷ്യൽ ഷോയിലേക്ക് വെരി വെരി വാം വെൽക്കം. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എടുത്ത് കാണുന്നത് എന്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചിത്ര ചേച്ചി, അതെ മലയാളത്തിന്റെ വാനം പാടി ചിത്ര ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ പോർഷൻ ഞാൻ കാണുകയുണ്ടായി. ആ ഇന്റർവ്യൂല് ചിത്ര ചേച്ചി പറഞ്ഞ വാക്കുകള് ശരിക്കും നമ്മുടെ ഹാർട്ടിലേക്ക് ഡയറക്റ്റ് സ്ട്രൈക്ക് ആയി. എന്താണെന്നല്ലേ, സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

അത്രമാത്രം സ്ട്രൈക്ക് ചെയ്യാൻ പാകത്തിനാണ് ചിത്രചേച്ചിയുടെ വാക്കുകൾ എന്താണെന്നല്ലേ ചിന്തിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നമ്മളെ കൂടുതലായിട്ട് പുകഴ്ത്തി സംസാരിക്കുന്നവര് നമ്മളോട് സിൻസിയർ ആയിട്ടുള്ളവരല്ല. അതേസമയം നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് അത് തിരുത്താനായിട്ട് പറഞ്ഞു തരുന്നവരായിരിക്കും നമ്മളോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ളവരെന്നാണ് ചിത്രചേച്ചി പറഞ്ഞത്. അങ്ങനെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കുന്നത് നമ്മള് നല്ല നിലയിൽ വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദങ്ങള് നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കണം എന്നാണ് ചിത്രചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ വല്ലാതങ്ങ് നമ്മളെ പൊക്കി പൊക്കി പൊക്കി പറയുന്നവരുണ്ടല്ലോ, നമ്മുടെ തലയങ്ങ് ആകാശത്തോളം മുട്ടാൻ പാകത്തിന് ഇങ്ങനെ പൊക്കുന്നവര്, അവരെയൊന്നും വലിയ രീതിയിൽ വിശ്വസിക്കേണ്ട കേട്ടോ. ഏത് സമയത്തും അവര് മോളിന്ന് താഴ്ത്തേക്ക് ഒരൊറ്റ തള്ളുതള്ളും. നമ്മളെ തെറ്റിതിരുത്താനായിട്ട് പ്രേരിപ്പിക്കുന്നവരെ, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ, നമ്മുടെ കൂടെ തന്നെ എന്ന് നിൽക്കുന്നവരെ വേണം വിശ്വസിക്കാനായിട്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരാൻ നടത്തവും അതുപോലെ ജോഗിങ്ങും ആണ് അല്ലേ. ഏറ്റവും എളുപ്പത്തിന് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ നടത്തം അല്ലെങ്കിൽ ജോഗിങ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നടത്തവും ജോഗിങ്ങും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വളരെ സാവധാനത്തിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഓട്ടമാണല്ലേ ഈ ജോഗിങ്. നോർമലി ഈ ജോഗിങ്ങിന്റെ സ്പീഡ് മണിക്കൂറിൽ 6 മൈലില് കൂടാൻ പാടില്ല എന്നാണ് പറയുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ജോഗിങ് ഓടുന്നതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്, പക്ഷേ വാക്കിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെല്ലുവിളിയൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ ശരീരത്തിന് ഓവർ സ്ട്രെയിൻ ഒന്നും കൊടുക്കാണ്ട് ഓടുന്ന ടൈം ഫുൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു വെല്ലുവിളി. ഓടുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഈ ജോഗിങ്ങിനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസ് ാണ് ഈ ജോഗിങ്. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഡെയിലി ജോഗിങ് ശീലമാക്കി കഴിഞ്ഞാല് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ബെനിഫിഷ്യൽ ആണ് ട്ടോ. എന്താണെന്നല്ലേ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള എക്സസൈസ് ആണ് ജോഗിങ്. അതുപോലെ തന്നെ മസിൽസിന്റെ സ്ട്രെങ്തും വർക്കിംഗും ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും. മസിൽസിന് റെസ്റ്റ്ലെസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി കിട്ടും. ബോൺസിന്റെ ഒക്കെ ഹെൽത്ത് അല്ലെങ്കിൽ അതിന്റെ ഒക്കെ സ്ട്രെങ്ത് ഡബിൾ ആക്കി കിട്ടും. നമ്മളെ സംബന്ധിച്ചിട്ട് ശരിക്കും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ് അല്ലേ. അപ്പൊ ഈ കലോറീസ് ഒക്കെ ബേൺ ചെയ്തിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാക്കാനായിട്ട് ജോഗിങ് അടിപൊളിയാണ്. നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം എന്നുള്ളത് മെച്ചപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നമ്മുടെ റെസിസ്റ്റിവിറ്റി കൂട്ടുന്നുണ്ട്. എല്ലാത്തിനെയും അവസാനമായിട്ട് ശരീരം നന്നായാൽ തന്നെ നമുക്ക് മനസ്സിനെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ മനസ്സിന്റെ ഒരു ആരോഗ്യം നിലനിർത്താനായിട്ടും ജോഗിങ്ങിലൂടെ പറ്റും എന്നാണ് പറയുന്നത്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷനായിട്ടുള്ള മൈ റേഡിയോ 90 FM ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ ഈ എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം മാറ്റി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അതിൽ തന്നെ ജോഗിങ്ങിനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ആണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. അതിരാവിലെ ജോഗിങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ദിവസം മുഴുവനായിട്ട് ഫുള്ളി എനർജറ്റിക് ആയിട്ട് നമ്മളെ മാറ്റാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു ചെറിയ തണുപ്പും കാറ്റും നല്ല ശുദ്ധവായുമൊക്കെ ശ്വസിച്ചുകൊണ്ടുള്ള ആ ഒരു ഓട്ടം എന്നുള്ളത് ശരിക്കും ഭയങ്കര ഒരു കുളിർമ നൽകുന്ന ഒരു സംഭവമാണ്. അതിലേറെയായിട്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണത്. വൈകുന്നേരങ്ങളിലൊക്കെ ജോഗിങ്ങിന് ഇറങ്ങാന്ന് പറയുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് അത്രയും ടയേർഡായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ജോഗിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർലി സാധിച്ചു എന്ന് വരില്ല. എന്നിരുന്നാലും നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് ഓപ്റ്റ് ചെയ്യാണ്ട് നിവർത്തിയില്ലല്ലോ. ഇപ്പൊ രാവിലെ തന്നെ എണീക്കാനൊക്കെ ഭയങ്കര മടിയുള്ളവരാണ്, ഇനി രാവിലെ നേരത്തെ ജോലിക്കൊക്കെ പോകേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ പോലെ രാവിലെ ജോഗിങ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് മാത്രമായിരിക്കും ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ജോഗിങ്ങിന് ഇറങ്ങുമ്പോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് വളരെ നല്ലതാണ് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. ജോഗിങ് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വളരെ ലൂസായിട്ട് കിടക്കുന്ന കോട്ടൺ ഡ്രസ്സും അതുപോലെ തന്നെ ഓടാനായിട്ട് പറ്റിയിട്ടുള്ള ഷൂസും വെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ബിഗിന്നേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ തന്നെ ഒടുക്കത്തെ സ്പീഡ് എടുത്ത് ഓടാതെ വളരെ സ്ലോലി ഓടി തുടങ്ങുക. എന്നിട്ട് പയ്യെ പയ്യെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. ആദ്യത്തെ ദിനങ്ങളിൽ വളരെ കുറച്ച് ദൂരം മാത്രം ഓടുക, പിന്നീട് ദൂരവും ഇതുപോലെ കൂട്ടിക്കൊണ്ടുവരിക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒന്ന് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തതിന് ശേഷം ജോഗിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേശികൾക്കൊക്കെ ഒരു വലിവും വലിച്ചിലൊന്നും ഇല്ലാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ജോഗിങ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇനി ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫാസ്റ്റിംഗ് ടൈമിൽ തന്നെ ജോഗിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ജോഗിങ് ചെയ്യുന്നത് നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കും. പിന്നെ പ്രോപ്പർ ആയിട്ട് ആ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമൊന്നുമില്ല, ഭയങ്കര കിതപ്പൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്ക് ഉണ്ടാവും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജെ അഞ്ജലിയാണ് കേട്ടോ.
1: ട്യൂഷൻ ക്ലാസ്സുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: ഹലോ ഹലോ, വന്ന് കാറി കയറ്, വന്ന്.
2: അല്ല, ഞാൻ ബസ്സിന് പോയിക്കോളാം.
1: വന്ന് വണ്ടി കയറണോ?

ഏതൊരക്ഷര് വേറെ ചെയ്ത് കഴിഞ്ഞാലും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ആക്സസറീസ് ഒക്കെ വേറെ ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. അങ്ങനെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ നിറത്തിന് മാച്ച് ചെയ്തിട്ട് ഓരോ ആക്സസറീസും ഓപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നിറമാണ് റെഡ് എന്നുള്ളത്. റെഡ് കളർ അറ്റയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്നത് ഗോൾഡൻ കളറിലുള്ള ഓർണമെന്റ്സ് ആക്സസറീസ് ആണ് കേട്ടോ. അത് ഗോൾഡ് മെറ്റലിൽ വരുന്നത് എന്ന് പറയുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും റെഡിന്റെ കൂടെ തരിക. ബ്ലോക്ക് പ്രിന്റഡ് ഒക്കെയുള്ള ഇന്ത്യൻ വെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും ഓക്സിഡൈസ്ഡ് സിൽവർ മെറ്റലിൽ വരുന്ന ആക്സസറീസ് ആണ് നല്ലൊരു ഇടുപ്പ് കൊടുക്കുക, നല്ലൊരു ക്ലാസിക് ലുക്ക് കൊടുക്കുക. സാധാരണ എല്ലാവരും വെയർ ചെയ്യാറ് ധരിക്കുന്ന വസ്ത്രത്തിന്റെ അതേ നിറത്തിലുള്ള ഓർണമെന്റ്സും ആക്സസറീസും വെയർ ചെയ്യുന്ന കാര്യത്തിലാണ് അല്ലെ. എന്നാൽ അതിനേക്കാളും ഒക്കെ ഒരു യൂണീക്ക് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് തരാനായിട്ട് ഞാൻ ഈ പറഞ്ഞതും ഇനി പറയാൻ പോകുന്ന കോമ്പിനേഷൻസും ട്രൈ ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസ് സെലക്ട് ചെയ്യുന്ന കാര്യമായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. ലൈറ്റ് പിങ്ക് കളറിലുള്ള കാഷ്വൽസിന് ഏറ്റവും മാച്ചിങ് ആയിട്ട് വരുന്നത് വൈറ്റ് പേൾസ് ആണ് കേട്ടോ. ബ്രൗൺ കാഷ്വൽസ് ആണ്, ബ്ലാക്ക് കാഷ്വൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി ലുക്ക് തരുക ഗോൾഡൻ കളറിലുള്ള മെറ്റൽസ് ആണ്, ഗോൾഡൻ കളറിലുള്ള ആക്സസറീസ് ആണ്. റാണി പിങ്ക് കളറിലുള്ള അറ്റയേഴ്സിന് ദ ബെസ്റ്റ് മാച്ചിങ് എന്ന് പറയുന്നത് സിൽവർ കളറിലുള്ള ഓർണമെന്റ്സ് ആണ്, ആക്സസറീസ് ആണ്. നോർമലി ഒരു കളർ ഡ്രസ്സ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏത് ടൈപ്പ് ആക്സസറീസ് വേണമെങ്കിൽ ഏത് കളറിലുള്ളത് വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റും. എന്നാലും ഞാനീ പറഞ്ഞ കോമ്പിനേഷൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് കപ്പയാണ് അല്ലേ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് കൊള്ളിക്കിഴങ്ങ്. ഈ കപ്പ അല്ലെങ്കിൽ കൊള്ളി അല്ലെങ്കിൽ മരച്ചീനി വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് ട്രൈ ആക്കി നോക്കിയാലോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. കപ്പ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ജീരകം, എള്ള്, ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ഗ്രേറ്റ് ചെയ്ത കപ്പ ഇട്ടിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റാൻ പാകത്തിനൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ കപ്പ മിക്സും റവ പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവിന്റെ പരുവത്തിന് ഒന്ന് കുഴച്ചെടുത്തിട്ടേ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു വട്ടത്തിൽ പരത്തിയെടുത്തിട്ട് ഓയിലിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പടം പോലെ ഇരിക്കുന്ന അടിപൊളി സ്നാക്ക് റെഡിയാണ്. ചായക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hi, hello, once again, welcome back and very, very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളും നല്ല അടിപൊളി മാജിക് റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഏകദേശം ഒരു മണി ആവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. പോകുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞ ചിത്ര ചേച്ചിയുടെ വാക്കുകൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. നമ്മളെ കൂടുതലായിട്ട് പുകഴ്ത്തി സംസാരിക്കുന്നവരൊക്കെ നമ്മളോട് ആത്മാർത്ഥത ഇല്ലാത്തവരാണ്. അതേസമയം നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് തിരുത്താനായിട്ട് പറഞ്ഞു തരുന്നവരാണ് നമ്മളോട് ആത്മാർത്ഥതയുള്ളവര്, നമ്മളെ നന്നാവാനായിട്ട് ആഗ്രഹിക്കുന്നവര്. അപ്പോ അങ്ങനെയുള്ളവരോട് മുഷിയാണ്ടിരിക്കുക, അവര് പറഞ്ഞു തരുന്ന തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാനും അതുപോലെ എനർജറ്റിക് ആയിട്ടിരിക്കാനും ലവബിൾ ആയിട്ടിരിക്കാനും പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

hello, good afternoon, my beautiful listeners. Welcome to my radio 90FM. Keet aranje kondu kuda lunch break adichonde arshe diraj chaaregi davadittunde krithiya samayathe thende edike aado paripadi sellaru vakshnaku kaichu avade ushar aayittirikkana de njan ivide ushar aayitte ningalodu oru paadu visheshangal parayanayitte ivide ready aayittirikkana oru paadu karyangal undade parayanayitte adu pinne angane aanallo nammude priyappettarode samsarikkumbo ithra veenengilum nammal ithra karyangal parnale nammalku മതിയാവില്ലല്ലേ. സോ അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാനാണ് ഇഷ്ടം. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കണം, പോസിറ്റീവോടുകൂടി തന്നെ തുടങ്ങണം എന്ന്. അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു യാത്ര ആദ്യം തന്നെ നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ട് ഒരു പ്രതീക്ഷകൾ വെച്ചിട്ടൊക്കെ തുടങ്ങാം അല്ലേ. എന്തായാലും ഈ ഒരു വിശേഷങ്ങൾക്കിടയിൽ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾ കൂടെ സുബി വായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാരക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് രാജ്യാണ് അപ്പൊ ആദ്യം തന്നെ കുറച്ച് പോസിറ്റീവായിട്ട് പ്രതീക്ഷകളൊക്കെ വെച്ചിട്ടായിരുന്നല്ലേ നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മള് ചില സമയത്ത് ബ്ലിങ്കസ് അടിച്ച് ഓരോ പ്രതീക്ഷയില്ലാതെ ഒട്ട പൂജയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പോലും നമ്മളൊരു പ്രതീക്ഷ വെക്കണം എന്ന് പറയാറുണ്ടല്ലേ. അതിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് എത്രയോ തവണ വീണിട്ടുള്ളവരാണല്ലേ നമ്മള്, എന്നിട്ട് നമ്മൾ നടക്കാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ നടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ പരിശ്രമിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിൽ തന്നെ നമ്മൾക്കൊരു വിശ്വാസം വന്നിട്ടും ഉണ്ടല്ലേ. സോ ഏതൊരു സിറ്റുവേഷനിലും നമ്മളിൽ തന്നെ വിശ്വസിക്കുക, അതുപോലെ തന്നെ എത്ര ഇരുട്ടായാലും അവിടെ ഒരു വെളിച്ചം വരാതിരിക്കില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ 90 FM പാട് കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ദിരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജിഷാനക്കിയാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ സമ്മാനത്തിനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. സമയം ഒട്ടും വൈകിക്കാതെ നമുക്ക് ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ ചോദ്യം, ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരമാകുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാടകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജും ജാനകിയാണ്.
1: യെസ്, ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ പെൺകുട്ടികൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടാവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടറിൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ, അതിപ്പോൾ നമ്മുടെ സൂര്യ ആയിക്കോട്ടെ, വിജയ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ക്രീനിൽ കണ്ട് ക്രഷ് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേവറേറ്റ് സ്റ്റാറിൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഒരാൾക്കെങ്കിലും തോന്നാതിരിക്കില്ലല്ലേ. ആ ഒരു ആഗ്രഹം ശരിക്കും സഫലമാക്കിയ ഒരാളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ വിജയുടെ അവസാന സിനിമയിലെ ജനനായകനിലെ നായികയായി എത്തിയ, എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞു വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മവിത പൈച്ചോന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച നമ്മുടെ വിജയുടെ ഒപ്പമായാലും അതുപോലെ തന്നെ സൂര്യയുടെ ഒപ്പമായാലും തകർത്തോണ്ടിരിക്കുകയാണല്ലേ. ഇന്നത്തെ ഒരു ജനറേഷനിലെ മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന യുവനടിമാരിൽ ഒരാൾ എന്ന് മമിതയെ പറയുമ്പോൾ അതിൽ തെറ്റില്ല. ഒരു കാലത്ത് മലയാള സിനിമയിൽ മഞ്ജു വാര്യർ ഒരു ജനറേഷന്റെ ഫേവറേറ്റ് ആയിരുന്നെങ്കിൽ, ഇന്ന് മമിത ബൈജു അതേപോലെ തന്നെ ഒരു ഫ്രഷ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണല്ലേ. അതിപ്പോ നമ്മളിൽ ഒരാൾ അവിടെ നിന്ന് സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ വരുന്ന ഒരു ഫീലാണ് നമ്മൾക്ക് ഈ ഒരു സിനിമ ഓരോ സിനിമകളും കാണാനായിട്ടിരിക്കുമ്പോൾ. ഏതായാലും ആ ഒരു വിശേഷങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാറായിട്ടുണ്ട്. അതിനു മുൻപ് നമ്മുടെ ഒരു യാത്രയില് ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ്.
1: യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് മമിതയെ കുറിച്ചായിരുന്നു അല്ലേ. മമിത എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഐ തിങ്ക് ഓടിയെത്തുന്നുണ്ടാവ പ്രേമലൂലെ റീനു ആയിരിക്കും. അതിനുശേഷം വന്ന ശ്രദ്ധേയമായ കഥാപാത്രങ്ങളും വലിയ സിനിമകളിലെ അവസരങ്ങളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ. പക്ഷെ ഈ യാത്ര തുടങ്ങിയത് അത്ര വലിയ കഥാപാത്രങ്ങളിലൂടെ ആയിരുന്നില്ല. മമിതയുടെ സിനിമയുടെ വരവ് തന്നെ കുറച്ച് യാത്രശുഖമായിരുന്നു എന്ന് തന്നെ പറയാം. 9th class പഠിക്കുമ്പോഴാണ് 2017 പുറത്തിറങ്ങിയ സർവോപരി പാലാക്കരൻ എന്ന സിനിമയിൽ എത്തിയത്. മമിത തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യ സിനിമയിൽ വളരെ കുറച്ച് പോർഷൻസിൽ മാത്രമേ ഉണ്ടായിരുന്നു എന്ന്. അന്ന് സിനിമയെ ഒരു കരിയറായി കാണണമെന്നൊന്നും മമിത തീരുമാനിച്ചിരുന്നില്ല. ഈ സെറ്റിൽ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ എങ്ങനെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അതൊക്കെയായിരുന്നു തുടക്കത്തിൽ സിനിമ ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് മമിത തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷേ ആ ചെറിയൊരു തുടക്കം അവിടെ അവസാനിച്ചിരുന്നില്ല. പിന്നീട് ഓപ്പറേഷൻ ജാവ, പിന്നെ കൊക്കോ, സൂപ്പർ ശരണ്യ, ഓരോ സിനിമയിലും മമിതയെ പ്രേക്ഷകരുടെ മുന്നിൽ കുറച്ചുകൂടെ പരിചയപ്പെടുത്തിയില്ലേ. പ്രത്യേകിച്ച് ഓപ്പറേഷൻ ജാവ, കൊക്കോ, സൂപ്പർ ശരണ്യ എന്ന സിനിമകൾ. പക്ഷെ അതിലെടുത്ത് പറയേണ്ടതാണ് പ്രേമലു. പ്രേമലുവിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത്, ഇപ്പോഴും പ്രേക്ഷകർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്തായാലും ആ ഒരു മൂവിയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു യാത്രയിൽ കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജു ജാനകിയാണ്. പ്രേമലോ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് സച്ചിനെ റീനുനെ തന്നെയാണല്ലേ. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ റീനു എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ആയത് എന്ന്? സാധാരണ ഒരു റൊമാൻറ്റിക് മൂവിയിൽ ഹീറോയിൻ എന്ന് പറയുമ്പോൾ ഹീറോയിൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആയി മാത്രം നിൽക്കുന്ന ഒരു കഥാപാത്രങ്ങളായിട്ടാണ് നമ്മൾ കൂടുതലും കാണാറുള്ളത്. പക്ഷേ റീനു അങ്ങനെ അല്ലല്ലേ. അവൾക്ക് സ്വന്തം കരിയർ ഉണ്ട്, സ്വന്തം ഡിസിഷൻസ് ഉണ്ട്, സ്വന്തം പേഴ്സണാലിറ്റി ഉണ്ട്. സച്ചിൻ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അവൾ കയറി യെസ് പറയുന്നില്ല. അവൾക്ക് ഇഷ്ടപ്പെടാൻ സമയം വേണം, ആ വ്യക്തിയെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ റീനു ഒരു ഹീറോയിൻ ക്യാരക്ടർ എന്നതിലുപരി നമ്മുടെ ചുറ്റുള്ള ഒരു പെൺകുട്ടിയെ പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് മമിതയുടെ പെർഫോമൻസിലും കാണാൻ കഴിഞ്ഞത്. റീനുവിനെ ക്യൂട്ടാക്കാൻ വേണ്ടി മമിത ഇവിടെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ക്യാരക്ടർ അത്രയും നാച്ചുറൽ ആയിട്ടാണല്ലേ അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ പല പെൺകുട്ടികൾക്കും റീനുവുമായി റിലേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. മമിത തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ തനിക്ക് ഏറ്റവും അടുത്തത് റീനു ആണെന്ന്. പിന്നെ പ്രേമലു മലയാളത്തിൽ മാത്രം ഒതുങ്ങിയ ഒരു സിനിമയല്ല, അത് എടുത്തു പറയണം. ഹൈദരാബാദ് തെലുങ്ക് ഓഡിയൻസ് ഇവരെ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ പ്രേമലു ഒരു മലയാളം റൊമാൻറ്റിക് കോമഡി എന്നതിൽ നിന്നും മാറി. ഭാഷ മാറിയാലും പ്രണയവും ഫ്രണ്ട്ഷിപ്പും ഇമോഷൻസും ഒരുപോലെയാണെന്ന് കാണിച്ചൊരു പാൻ സൗത്ത് ഫേവറേറ്റ് ആയി മാറി. ഇന്ന് റീനു എന്ന് പറയുമ്പോൾ മമിതയെ ഓർക്കുന്നതും മമിത എന്ന് പറയുമ്പോൾ റീനുവിനെ ഓർക്കുന്നതും ആ കഥാപാത്രം പ്രേക്ഷകരിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജു ജാനകിയാണ്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് അഗ്രഹ നമ്മുടെ മമിത ബൈജുവിന്റെ യാത്ര നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു സിനിമ കഥ പോലെ തന്നെയുണ്ടല്ലേ. ഒരിക്കലും ചെറിയൊരു കഥാപാത്രമായി സിനിമയ്ക്ക് എത്തിയ ഒരു പെൺകുട്ടി, പിന്നെ സൂപ്പർ ശരണ്യയിലെ സോനയായി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതും, പ്രേമലോയിലെ റീനുവായി മലയാളികളുടെ ഫേവറേറ്റ് ആയതും, ശരിക്കും പറഞ്ഞാല് ആ കഥാപാത്രം മമിതയ്ക്ക് കൊടുത്തത് ഒരു സിനിമയുടെ വിജയം മാത്രമായിട്ടല്ല, ഒരുപാട് പേരുടെ മനസ്സിൽ സ്വന്തമായ ഒരു ഇടം കൂടിയായിരുന്നു. പിന്നെ ആ യാത്ര മലയാളത്തിൽ മാത്രം നിന്നിരുന്നില്ല, തമിഴ് ഡ്യൂഡ് ജനനായകൻ, പിന്നെ നമ്മുടെ സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമായ വിശ്വനാഥ് സൺസ്, അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, കുട്ടിക്കാലത്ത് കണ്ടവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യമാണ്. ഇന്ന് അതേ താരങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നതും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണല്ലേ. സോ എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ഉള്ള പാടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൊടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഏർഷേ ധീരാജ് ചാനക്കിയാണ് നിങ്ങളുടെ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജിയാണ്. പുതിയ മൂവീസ് നോക്കിയപ്പോഴാണ് നമ്മുടെ ലാലേട്ടനെ നായകനാക്കി പ്രിയദർശൻ ഒരുക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രം ഒപ്പത്തിന്റെ ഹിന്ദി റീമേക്ക് ടീസർ കണ്ടത്. ഹൈവാൻ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അതുപോലെ സെയ്ഫ് അലി ഖാൻ ആണ് മോഹൻലാൽ അവതരിപ്പിച്ച അന്ധൻ കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. സമുദ്രക്കനി അവതരിപ്പിച്ച വില്ലൻ വേഷത്തിൽ അക്ഷയ് കുമാറും എത്തുന്നുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരുപാട് തവണ കണ്ടിട്ടുള്ള നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവി വേറൊരു ഭാഷയിലേക്ക് വരുമ്പോൾ അത് കാണുമ്പോൾ നമ്മൾക്കൊരു ക്യൂരിയോസിറ്റി അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാരും കൂടി കൂടിയിരുന്ന് അത് കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറയുമ്പോൾ റിമേക്ക് ചെയ്തിട്ടുള്ള പല മൂവീസ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ പ്ലേ ആയിട്ടുണ്ടാവില്ലേ. ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. വടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതും വയറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ലോക്കിയുടെ ബ്ലോക്ക് ബസ്റ്റർ അരങ്ങേറ്റം നാലാം ദിവസം 50 കോടിയിൽ കയറിയിരിക്കുകയാണല്ലേ ഡിസി. ഹേ ഹലോ, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മരടിയോ 90 FM പാട് കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ചാനക്കിയാണ്. യെസ്, നമ്മുടെ പുതിയ മൂവീസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലോകേഷ് കനകരാജ് ആദ്യമായി നായക വേഷത്തിലെത്തിയ അരുൺ ചിത്രം ഡിസി 50 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണല്ലേ. സിനിമയുടെ നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് ആണ് കളക്ഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. 4 ദിവസം കൊണ്ടുള്ള സിനിമയുടെ ആഗോള കളക്ഷൻ ആണിത്. 25 കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. അതുപോലെ തന്നെ വാമി നായികയായി എത്തിയ സിനിമയ്ക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും ഗംഭീര പ്രതികരണമാണല്ലേ ലഭിക്കുന്നത്. പിന്നെ നമ്മുടെ അനിരുദ്ധിന്റെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും കയ്യടി നേടുന്ന മറ്റൊരു ഘടകം. സംവിധായകനായി തിളങ്ങിയപ്പോൾ നായകനായി എത്തിയ ലോകേഷ് കനകരാജിന്റെ പ്രകടനവും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. ചുരുക്കി പറയാണ് എന്നുണ്ടെങ്കിൽ ചേരുംപടിയെല്ലാം ചേർന്നത് കൊണ്ട് തന്നെ നമ്മൾക്കിത് കാണാനായിട്ടിരിക്കുമ്പോൾ ആ ഒരു പ്രതീക്ഷകൾ വൃത്തിയാക്കില്ലെന്ന പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും പാട്ടുകൾക്കായി പ്രതീക്ഷിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ആണ്. അങ്ങനെ ആ ഒരു ചോദ്യം മിസ്സായിരിക്കൊക്കെ വേണ്ടി ഞാൻ അഗെയിൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നത് ആ സമ്മാനത്തിനായിട്ടുള്ള ചോദ്യത്തിന്റെ കറിയാണ്. അപ്പൊ ഇന്നാ പിടിച്ചോ ഇന്നത്തെ ചോദ്യം നമുക്ക് ഒന്നും കൂടി നോക്കാം അല്ലെ. ആനയുടെ ഈ ശാസ്ത്രീയ നാമം എന്താണ്, ആനയുടെ ഈ ശാസ്ത്രീയ നാമം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072878709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജ് ചാടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈമക്.

വെച്ചിരുന്നത് നമ്മുടെ കത്തി തഴയിട്ടൻ്റെ ഒരു സമയം ആകാറായിട്ടുണ്ട്. അതായത് സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം എന്താളുപടി ആകാറായി, എനിക്ക് ചറ്റ ബൈ ബൈ പറയേണ്ട സമയം ആകാറായി. ദ സ്റ്റുഡിയോ ഡോറിൻ്റെ അവിടെ ചായ കുടിക്കാനായിട്ട് വരുന്നില്ലേ, കഴിഞ്ഞില്ലേ, എന്താണ് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെയാണല്ലോ, നമ്മൾക്ക് പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ ഒരുപാട് പറയാനായിട്ട് കാണും. പക്ഷേ ഈ സമയം എന്ന് പറഞ്ഞാൽ സംടൈംസ് നമുക്ക് വില്ലനായിട്ട് തോന്നുന്നില്ലേ. പക്ഷേ ഈ ഒരു സമയത്തെ നമുക്ക് പിടിച്ചു നിർത്താനോ അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു പോകാനായിട്ടും പറ്റില്ല. സോ ഉള്ള സമയം നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് എന്തായാലും നാളെ കൃത്യ സമയം തന്നെ കേട്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തേക്ക് തൽക്കാലം ചേട്ടാ ബൈ ബൈ പറയാണ്. നാളെ അതേ സമയം ഇതേ ഫ്രീക്വൻസിയിൽ ഇനിയും കൂടുതൽ ഫൺ കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കീ തെറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ചാരകി സൈനിങ് ഓഫ് നൗ.

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ദും ഷക്ക് ദും ദും ദും ഷക്ക് ദും ഷക്ക്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

깔끔하거나 지저분한 거나 이런 약 없나 너무 끝나나 깔끔하거나 지저분한 거나 이런 약 없나.

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വൈകുണ്ഠപുരം ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കരിമരുന്ന് പ്രയോഗം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തുള്ളവർ കിഴക്കു ഭാഗത്തും വടക്കു ഭാഗത്തുള്ളവർ വടക്കു ഭാഗത്തും വഴക്കുണ്ടാക്കാതെ നിൽക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. ക്ഷേത്ര പരിസരത്ത് അമ്മ പെങ്ങന്മാരെ തുറച്ചു നോക്കുന്നതും അടിയുണ്ടാക്കുന്നതും തുപ്പുന്നതും തുമ്മുന്നതും ശിക്ഷാർഹമാണ്. ഈശ്വര,

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்குடா.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.